0: ഇബൈ അസാബും ഇദ്വസ്നമ ഇസ്ലൂയി കുദ്ദിവാതോ തിയബേ കലുംഗി വെരി നസ്കലാംഗി ഹദ്രത ദുആ കുദ്ദിവാഷ്
1: ഖാലൂ അവലം തകു തഅതീകു.

അള്ളാഹുഗെ ആയത്തക്കാ മെതുക എവരെന്ന ലിബിഫാവാ ഇവ്വിസ് ദലീലകാ നുല ജദൽ കുറാ മീഹുൻ ദന്നാശെ എവരെങ്കെ ഹിത്തവുഗാ ബൊഡാകമെ മെനുവീ നുവെ എവരെ എതേ കന്തകക എവരെ നുഫോറാണെ ഫഹികലേഗ ഫാനു അള്ളാഹുഗെ റക്കാതിർകമുൻ എതുവടാകന്ന വാഷ് ഹമ കഷോറും എക്കലാങ്കെയി മൊളങ് അസവാ ഒടുകെംവാ മൊള ബല്ലവാ ഒടുകെംവാ റസ്കലാങ്കേ.

0: قُضِيَ بِالْحَقِّ وَخَسِرَ هُنَالِكَ الْمُبْطِلُونَ
1: ഹമകശവരും കലേഗഫാനുഗെ കുരിന്തിമൻ റസ്കലാംഗെ റസൂലും ഫണുവീമെ എ റസൂലുംഗെ വാഹകതിമൻ റസ്കലാംഗെ കലേഗഫാന കിയാ ദിവ്വാഫാവ റസൂലും ഏഗ തിരെൻവേ അദി എ റസൂലുംഗെ വാഹക തിമൻ റസ്കലാംഗെ കലേഗഫാന കിയാ ദിവ്വാഫാ നുവാ റസൂലും വെസ് ഏഗെ തെരെൻവേ അതി എവ്വെസ് റസൂലകം അല്ലാഹുഗെ ഇസ്ന ഫുളാ ലാഗെ മെനുവി എവ്വെസ് മുഅ്ജിസാതെ ഗെന്നെ മെനുവി ഫഹെ അല്ലാഹുഗെ അമ്രു ഫുളു അന്നഹിദു ഹഖ്ഖൻ നിയാ കുറബാഹുട്ടെ അതി എഥാംഗാ ബാത്തിലുഗെ അഹുലുവരിങ് ഗെല്ലി ഹലാക്കുദാഹുട്ടെ.

0: അടസം തികഞ്ഞവണി ദിവ്യരാജ്യക്കാട്.
1: ഫുദുന്തരി ദിലിയുളുമക്ക ദിവി ജുവാണുണ ബേണും വാ കാന്തത്താകി കൊ ബഹജി
0: ആതി ദേ മേദ സമ പിഎസ്എം യാ മേദിർ കൊ ലവേ റിക്വസ്റ്റ് കുരെ വേനെ ഹെഗ്ഗടി ഫൻസാ സിംഗ് മാഹമേ തിബെഫുന ലവേ റിക്വസ്റ്റ് കുരെ വേൻ ലവ ബദൽ കുരെ വും ആ ലവേ ഖിയാർ കുരെ വും നോണി കുരീഗ ലവയഗ ഹിഫാട്ടാലു മിഹമൈ ഹുൻതരിങ്ങ അമ്മതി എക്ക ബെഹമ നന്നുട് കൊ ലവ ആദി ലവേ വിസ് റിക്വസ്റ്റ് കൊ ലവ
1: ആ

0: ගඩින් හගඩි 30 මිනිට් අඩෝ සමතිය ගින්දවනි දිවෙහි රාජ්‍ය කාටු
1: මුස්හෆුන් ෆිලාවලේ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്ത് മുസ്തഫ ഫിദാവളെ മിസിൽസ് ലൈവ് പ്രോഗ്രാം താടോ സംഗന്ദവൈ മെ ഹബേഫുന മർഹബാ ദന്നവ പ്രോഗ്രാം മെ ബദൽ കൊല്ലി അൾഗണ്ട് അൾഗണ്ട് മെ മുഹമ്മദ് റമീസ് മുസ്തഫ ഫിദാവളെ മെയദഗ പ്രോഗ്രാം ഗമഗനസ്തനി സൂറത്തുൽ മുനാഫിഖുൻ ഗൈബനായതും ഫിഷകിൻ എസൂറത്തുക 11 ആയത്ത് ഗനിയല ദരിവരംഗുത്ക ബയർവാനി നാസ്മ അബ്ദുർ റഷീദ് ഫാത്തിമ തൽദീദി അദി ഫൗസിയ മുഹമ്മദ് ഫിദാനംഗാദവാനി അൽഖാരി അലി വഹീദ് അബ്ദുറഹ്മാൻ
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു
2: മുസ്ഹഫുൻ ഫിലാവല ഗമിയദുഗ മി പ്രോഗ്രാം ഗകിയവാനി സൂറത്തുൽ മുനാഫിഖൂൻ ഫഷാഗിൻ സൂറത്ത് ഗനിയല മിയദുഗ മി ഫിലാവല മിവണി ഫസ്സതേക ഫൻസാസ് ഹതറുന സഫായ ഫസ്സതേക ഫൻസാസ് ഹാവന സഫാഗ മിയദുഗ മി ഫിലാവല മഫ്രതമ മുദർരിസ് കിയാദേന ഹുരിഹാ കുദിസ് അഡുവാൻ തിബേത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم